0: ഡെങ്കു മാരാന്തികായി. മേ പ്രജാവൈദ്യ വിശേഷജ്ഞ പ്രസീല സമരവീര.
1: ഡെങ്കു രോഗയെ വെലന്തുണു കെനുകുട്ട വൈദ്യ ഉപദേശകിൻ തോറവ് വിനത് വേദനാ നാശക ഹോ അദ്ഭേത് പാവിച്ച് കിരീമ ഇഥാ ഭയാനക സങ്കുലതാവൈട്ട് ഗോസ് രോഗിയാകേ ജീവിതേ ഉവത് നതിവിയ ഹെക്ക.
0: ഡെങ്കു മാരാന്തികായി
2: ඔන්න ගමට මැහෙන්න පොසන් භක්තිගීත පුරුදුන අපේ පොඩ්ඩෝ රටට මැහෙන්න ඒවා දැන් ලස්සනට කියනවා.